ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്, ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. കൃത്യ 7 മണിയായപ്പോൾ മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷി മിറിയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. യെസ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ പേറി ജീവിക്കുന്നവരായിരിക്കും അല്ലേ? പക്ഷേ ഉണ്ടല്ലോ, അങ്ങനെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ പേറി ജീവിക്കുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ സ്ട്രോങ് ആയിട്ട് നിർത്തുന്ന കാര്യം എന്താണ്? പ്രതീക്ഷ. പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നല്ല പോസിറ്റീവായിട്ട് നടക്കുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ശരിയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചോദിക്കുക, എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടപ്പാടുന്നു? പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ആ ഒരു വിജയത്തിൻ്റെ ഒരു ഫ്രൂട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. സോ വിജയം ആസ്വദിക്കണമെങ്കിൽ കഷ്ടപ്പാട് ആവശ്യമാട്ടോ. സ്റ്റേ ട്യൂൺ, ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഉള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വിജയത്തിൻ്റെ ഒരു രഹസ്യം, അല്ലെങ്കിൽ വിജയത്തിൻ്റെ ഒരു ഫ്രൂട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ ലൈഫിൽ കഷ്ടപ്പാട് വേണം. ജനിച്ച അന്നോട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലോട്ടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ വില മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഒരിക്കലും ഇല്ല കേട്ടോ. നമുക്ക് ആർക്കും സാധിക്കില്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്, അതങ്ങനെ തന്നെയല്ലേ സംഭവിക്കുകയുള്ളൂ. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് ആഗ്രഹിച്ച്, ഒരുപാട് പ്രയത്നിച്ച് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കിട്ടിയാണ്ടല്ലോ, അതിൻ്റെ ഫ്രൂട്ട് ഭയങ്കര വാല്യുബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അതിനും അപ്പുറം ഒരു വിജയം നമ്മളെ കാത്തിരിപ്പുണ്ടെന്ന്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ആ പിടിച്ചോളൂ. ഇൻ വിച്ച് ഇയർ വാസ് മദർ തെരേസ അനൗൺസ്ഡ് ആസ് എ റെസിപ്പിയൻറ്റ് ഓഫ് ദ നോബൽ പീസ് പ്രൈസ്? ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് ഇയർ വാസ് മദർ തെരേസ അനൗൺസ്ഡ് ആസ് ദ റെസിപ്പിയൻറ്റ് ഓഫ് ദ നോബൽ പീസ് പ്രൈസ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. യെസ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. ഡൊമിനിക് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡൊമിനിക്കിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള മേഘയുടെ ബർത്ത്ഡേ ആണ്. സോ മേഘ, വിഷ് എ വെരി ബ്ലസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. വൺസ് അഗെയിൻ മേഘ, വിഷ് എ വെരി ബ്ലസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഉള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കെയർ കിട്ടേണ്ട ഒരാളുണ്ട്, അത് നമ്മൾ തന്നെയാണ് അല്ലേ? പക്ഷേ കഷ്ടകാലത്ത് നമ്മൾ ആദ്യം അവഗണിക്കുന്നതും നമ്മളെ തന്നെ അല്ലേ? ശരീരത്തിന് പനി വന്നാൽ ഉടനെ തെർമോമീറ്റർ അന്വേഷിക്കും, തലവേദന വന്നാൽ എന്തെങ്കിലും പരിഹാരം നോക്കും, എന്നാൽ മനസ്സ് വിഷമിക്കുമ്പോൾ മാത്രം നമ്മൾ പറയും, ഹേ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, സാരമില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ലിസ്നസ്, മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. തുടർച്ചയായ വിഷമം, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ഒന്നിനോടും താല്പര്യമില്ലായ്മ, ഇതൊക്കെ ദീർഘകാലം തുടരുകയാണെങ്കിൽ നമ്മളതിനെ ഇഗ്നർ ചെയ്ത് കളയരുത് കേട്ടോ. മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നല്ല കേട്ടോ അർത്ഥം. നമ്മുടെ ചിന്തകളും വികാരങ്ങളും സമ്മർദ്ദങ്ങളും ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാനായിട്ടുള്ള കഴിവ് കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്ത ഇതാണ്. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന നമ്മൾ സ്വന്തം മനസ്സിനെ എപ്പോഴാണ് ഒന്ന് കേൾക്കുന്നത്? സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുമ്പോൾ അത് തുറന്ന് പറയാറുണ്ടോ? അതോ മുഖത്തൊരു ചിരിയും ഉള്ളിൽ 100 ചിന്തകളുമായി നടക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? നീ സ്ട്രോങ് ആകണം, ഇതൊന്നും കാര്യമാക്കേണ്ട, മറ്റുള്ളവരെ നോക്കൂ, അവർക്ക് എത്ര പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മറ്റൊരാളുടെ പ്രശ്നം വലുതാണെന്ന് കരുതി നമ്മുടെ വേദന ചെറുതാകണം എന്നില്ല കേട്ടോ. മാനസിക ആരോഗ്യത്തിൽ ഇമോഷണൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വിധി എഴുതാതെ കേൾക്കുക, അവരുടെ വികാരങ്ങളെ നിസ്സാരമാക്കരുത്, ആവശ്യമുള്ളപ്പോൾ സഹായം തേടാൻ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. കരയാൻ തോന്നിയാൽ കരയാം, വിശ്വസിക്കുന്ന ഒരാളോട് സംസാരിക്കാം. പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുകയോ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയോ ചെയ്താൽ മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാം. കാരണം എല്ലാം ഒറ്റയ്ക്ക് നേരിടുന്നതല്ല ധൈര്യം, ആവശ്യമുള്ളപ്പോൾ സഹായം ചോദിക്കാനും ധൈര്യം വേണം. സോ കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

Once again, a very warm welcome back, my dear and dearest beautiful listeners. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. ഒരു ചെറിയ മിത്ത് ബസ്റ്റിംഗ് ടൈം ആയാലോ. മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പല തെറ്റിദ്ധാരണകളുണ്ട് കേട്ടോ. കൗൺസിലറുടെ അടുത്ത് പോയാൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന ധാരണ, ആങ്സൈറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നീ വെറുതെ ഇതൊന്നും ചിന്തിക്കാതിരുന്നാൽ മതി എന്ന ഉപദേശം. അയ്യോ, മനസ്സൊരു സ്വിച്ച് അല്ലല്ലോ. ഓഫ് ചെയ്താൽ എല്ലാ ചിന്തകളും അപ്രത്യക്ഷമാകാൻ. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഒരാളുടെ സ്വഭാവ ദോഷമോ അല്ലെങ്കിൽ ഇച്ഛാശക്തിയുടെ കുറവോ മാത്രമല്ല, ജീവിത സാഹചര്യങ്ങൾ, സമ്മർദ്ദം, ശാരീരിക ഘടകങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും ഇതിനെ സ്വാധീനിക്കാം. അതുപോലെ എല്ലാവരുടെയും അനുഭവം ഒരുപോലെയല്ല. ഒരാൾക്ക് സഹായകമാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് അതേ രീതിയിൽ സഹായകമാകണമെന്നില്ല. മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുന്നത് ലജ്ജിക്കേണ്ട കാര്യമല്ല കേട്ടോ. അത് സ്വന്തം ആരോഗ്യത്തെ ഗൗരവത്തോടെ കാണുന്നതിന്റെ ഭാഗമാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, മാനസിക ആരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന ഒരു സമൂഹമാണ് കൂടുതൽ കരുത്തുള്ള സമൂഹം. അപ്പോ സ്റ്റിഗ്മ മാറ്റാം, സപ്പോർട്ട് കൂട്ടാം, വിധിക്കുന്നതിന് മുൻപ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതല്ലേ യഥാർത്ഥ മനുഷ്യബന്ധങ്ങളുടെ സൗന്ദര്യം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

Once again, a very warm welcome back, my dear and dearest beautiful listeners. ഇത് മൈ റേഡിയോ നൈറ്റ് എഫ് എം കേട്ടറിഞ്ഞു കൂടാൻ മറ്റാരുമല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നിറ. ജീവിതത്തിൽ സ്ട്രെസ് ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കിക്കോളൂ. പക്ഷേ റേഡിയോയുടെ അപ്പുറത്ത് നിന്ന് കൈപൊക്കിയാൽ എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ജോലി, കുടുംബം, സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ, പഠനം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, പല കാരണങ്ങളാൽ സമ്മർദ്ദം ഉണ്ടാകാട്ടോ. ചെറിയ തോതിലുള്ള സ്ട്രെസ് സ്വാഭാവികമാണ്, എന്നാൽ അത് തുടർച്ചയായി നമ്മളെ ബാധിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം ദിവസത്തിൽ കുറച്ച് സമയം വിശ്രമത്തിനായി മാറ്റിവെക്കുക, സൗകര്യമുള്ള രീതിയിൽ പതുക്കെ ശ്വസിക്കുക, നടക്കാൻ പോകുക, ഉറക്കത്തിന് പ്രാധാന്യം നൽകുക, വിശ്വസിക്കുന്ന ഒരാളോട് സംസാരിക്കുക, ഇവയെല്ലാം സഹായകമായിട്ടുള്ള ശീലങ്ങളാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ചെറിയ കാര്യങ്ങൾ മാത്രം എല്ലാ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാകണമെന്നില്ല. ഉത്കണ്ഠ നിയന്ത്രിക്കാനാകുന്നില്ലെങ്കിൽ, ഉറക്കം തകരുകയാണെങ്കിൽ, ജോലിയിലും ബന്ധങ്ങളിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടാട്ടോ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് പോലെ തന്നെ സ്വന്തം മനസ്സിന് വേണ്ടിയും സമയം കണ്ടെത്താം. കാരണം ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതിനിടയിൽ നമ്മളെ തന്നെ മറന്നു പോകരുത്. ടേക്ക് എ ബ്രീത്ത്, ടേക്ക് എ ബ്രേക്ക് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഉള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിലൊന്ന് എന്താണെന്ന് അറിയാമോ? ഒന്നും വിശദീകരിക്കാതെ തന്നെ ഒരാൾ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും തമാശ പറയുന്ന ഒരാളുണ്ടാവും, എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരാൾ. പക്ഷെ അയാളുടെ ഉള്ളിലും പറയാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഒരാളുടെ ചിരി കണ്ടിട്ട് അയാൾക്ക് ഒരിക്കലും വിഷമമില്ല എന്ന് കരുതരുത്. അതുപോലെ ഒരാൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തീരുമാനിക്കുകയും അരുത്. പകരം നിനക്ക് എങ്ങനെയുണ്ട്, എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാൻ കേൾക്കാം എന്നൊക്കെ സ്നേഹത്തോടെ ചോദിക്കാം. അവർ സംസാരിക്കുമ്പോൾ ഉടനെ ഉപദേശം കൊടുക്കേണ്ടതില്ല കേട്ടോ. ചിലപ്പോൾ പരിഹാരം പറയുന്നതിനേക്കാൾ ശ്രദ്ധയോടെ കേൾക്കുന്നതാണ് അവർക്ക് ആവശ്യം. ഗുരുതരമായിട്ടുള്ള മാനസിക വിഷമമോ സ്വയം ഉപദ്രവിക്കാനായിട്ടുള്ള ചിന്തകളോ ആരെങ്കിലും പങ്കുവെച്ച് അത് ഗൗരവത്തോടെ കാണുകയും ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സഹായം ലഭിക്കാൻ പിന്തുണ നൽകുകയും ചെയ്യണം കേട്ടോ. നമുക്ക് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണമെന്ന് വരില്ല, പക്ഷേ സഹായം തേടാൻ മടിക്കേണ്ടതില്ലെന്ന് തോന്നിപ്പിക്കുന്ന ഒരാളാകാൻ നമുക്ക് കഴിയും. കാരണം കരുതൽ ചിലപ്പോൾ വലിയ വാക്കുകളിലല്ല, ശരിയായ സമയത്ത് ചോദിക്കുന്ന ഒരു ചെറിയ ചോദ്യത്തിലാണ്. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ഹർഷേമിറ, ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. അപ്പോൾ നമ്മുടെ ഈ മനസ്സിൻ്റെ യാത്രയിൽ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പല വേഷങ്ങൾ കിട്ടുന്നവരാണ്, മകൾ, മകൻ, അമ്മ, അച്ഛൻ, സുഹൃത്ത്, സഹപ്രവർത്തകൻ. ഓരോ വേഷത്തിലും മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ ശ്രമിക്കും. പക്ഷേ ഈ വേഷങ്ങൾക്കപ്പുറം നമ്മൾ ഓരോരുത്തരും വികാരങ്ങളുള്ള മനുഷ്യരാണ്. ചില ദിവസങ്ങളിൽ സന്തോഷമായിരിക്കും, ചില ദിവസങ്ങളിൽ ക്ഷീണമായിരിക്കും. എല്ലാ ദിവസവും ഒരുപോലെ ശക്തരായിരിക്കണമെന്നുമില്ല. മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നത് ഒരു ദിവസത്തെ തീരുമാനം മാത്രമല്ല, സ്വന്തം ആവശ്യങ്ങൾ തിരിച്ചറിയാനും ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്താനും ആവശ്യമുള്ളപ്പോൾ സഹായം തേടാനും പഠിക്കുന്ന തുടർച്ചയായ പ്രക്രിയയുണ്ടോ? നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം മറ്റുള്ളവർക്ക് ചെറുതായി തോന്നിയാലും നിങ്ങളുടെ അനുഭവം പ്രധാനപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. സഹായം തേടാനും നിങ്ങൾ അർഹരാണ്ടോ? അപ്പോൾ ഇന്നു മുതൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അതേ കരുതലിന്റെ ഒരു പങ്ക് സ്വന്തം മനസ്സിന് നൽകാട്ടോ. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: Once again, a very warm welcome back, my dear and dearest beautiful listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമെല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ദാ പിടിച്ചോളൂ. ഇൻ വിച്ച് ഇയർ വാസ് മദർ തെരേസ അനൗൺസ്ഡ് ആസ് ദ റെസിപ്പിയൻ്റ് ഓഫ് ദ നോബൽ പീസ് പ്രൈസ്? ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് ഇയർ വാസ് മദർ തെരേസ അനൗൺസ്ഡ് ആസ് ദ റെസിപ്പിയൻ്റ് ഓഫ് ദ നോബൽ പീസ് പ്രൈസ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കേട്ട് കേട്ട് കേട്ട് കൂട്ടുകൂട്ട് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറയായിരുന്നു ഇവിടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് പ്രസന്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലോട്ട് നോക്കിയപ്പോൾ കൃത്യം 10 ആവാറായിട്ടുണ്ട്. സോ നമ്മുടെ പീഡിക ക്ലോസ് ചെയ്തിട്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് പോകാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. പോകുന്നതിന് മുൻപ് എനിക്ക് വീണ്ടും വീണ്ടും വീണ്ടും പറയാനായിട്ടുള്ളത്, കഷ്ടപ്പാടുകൾ വരും, വിഷമങ്ങൾ വരും, പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു വിജയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ മനുഷ്യനെ തൻ്റെ വിജയങ്ങൾ ആസ്വദിക്കാൻ കഷ്ടതകൾ ആവശ്യമാണ്. സോ ആ ഒരു കഷ്ടതകൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു കഷ്ടതകൾക്ക് പിന്നിൽ അല്ലെങ്കിൽ അതിനുശേഷം ഒരു വിജയമുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം ചുമ്മാ കളർഫുൾ ആവും. അപ്പോൾ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തമാർ ഷെമീറ. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ഷോപ്പിലേക്ക് ഇവിടുന്ന് കുറെ ദൂരമുണ്ട്, പക്ഷെ നടക്കണ്ട.
2: അപ്പടിന്നാ എനിക്ക് ചിന്ന ആസ ഇരിക്കുന്നത്.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
0: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. Kate Arnye Kodu Godan. ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർജെ ധീരജ ജാനകി ദവിടെ പ്രസന്റ് ആയിട്ടുണ്ട്.
1: ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഞാനൊരേ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചുറ്റുള്ളവരെല്ലാവരും സന്തോഷമായി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ നമ്മളിൽ പലരും. വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഫ്രണ്ട്സിന് എന്തെങ്കിലും വിഷമമുണ്ടോ, നമ്മളെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ പലപ്പോഴും മറന്നു പോകുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? അത് നമ്മൾ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ തിരക്കോട് തിരക്കാണല്ലേ. ജോലിക്ക് പോകണം, പഠിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഇതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയില്ലെന്ന് വരും. അപ്പം നമ്മൾ വിചാരിക്കും സാരില്ല, ക്ഷീണം തോന്നിയാൽ കുറച്ച് നേരം വിശ്രമിക്കണം എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെ ശരീരം എന്തെങ്കിലും സൂചന തരുമ്പോഴും അതൊക്കെ നമ്മൾ ഏയ് അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ തട്ടിക്കളയില്ലേ, തട്ടിത്തെറിപ്പിച്ച് കളയും. പക്ഷേ നമ്മുടെ ശരീരം നമുക്ക് പകരം മറ്റൊരാൾക്ക് വന്ന് നോക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും വിശ്രമിക്കാനൊക്കെ മറ്റൊരാളെ നമ്മൾക്ക് ഏൽപ്പിക്കാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ് അല്ലല്ലേ. മറ്റുള്ളവരെ സഹായിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ അതിനു വേണ്ടി സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ? നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴല്ലേ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്തും ചെയ്യാനായിട്ട് പറ്റുക, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് പറ്റുക. അതുകൊണ്ട് എത്ര തിരക്കായാലും കൃത്യസമയത്ത് നമ്മുടെ കാര്യങ്ങൾ, ഇപ്പോൾ ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും നല്ല ഉറക്കം കിട്ടാനും നമ്മൾ വേണം ആ ഒരു സമയമൊക്കെ കുറച്ചെങ്കിലും മാറ്റി വയ്ക്കാനായിട്ട്. അതൊന്നും സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങളല്ല, സ്വന്തം ശരീരത്തോടുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണല്ലേ. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന അതേ മനസ്സോടെ നമ്മളെയും സ്നേഹിച്ചു തുടങ്ങുക. കാരണം നമ്മുടെ പരിചരണം ഏറ്റവും കൂടുതൽ അർഹിക്കുന്നവരിൽ ഒരാൾ നമ്മൾ തന്നെയാണ്. അപ്പം അതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തായാലും ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ആർജേ ധീരജാജാനകി.
1: നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ കുറച്ച് ക്ഷീണിട്ടത് വിചാരിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ സാരില്ല, കുറച്ചുകൂടി ജോലി ചെയ്തിട്ട് വിശ്രമിക്കാം, ഭക്ഷണം കഴിക്കാൻ വൈകിയാലോ കുഴപ്പമില്ല, പിന്നെ കഴിക്കാം, ഉറക്കം കുറഞ്ഞാലോ നാളെ കുറച്ചും കൂടി നേരത്തെ കിടക്കാം. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ആരോഗ്യത്തെ കുറച്ചുകൂടി പിന്നിലേക്ക് മാറ്റിവെക്കല്ലേ. പക്ഷേ ആ പിന്നെ എന്ന സമയം എപ്പോഴാണ് വരുന്നത്? നമ്മുടെ ശരീരം ഒരു മെഷീൻ പോലെയല്ലേ, തുടർച്ചയായി ഇങ്ങനെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് വിശ്രമം ആവശ്യമാണല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്ന് കരുതണ്ട. ദിവസം കുറച്ച് സമയം നടക്കുക, പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ പോട്ടെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കുക. മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഇങ്ങനെ തിങ്ങി നിറയുമ്പോൾ അതൊക്കെ ആരെങ്കിലും എടുത്ത്, നമ്മളുടെ വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും എടുത്ത് ഷെയർ ചെയ്യുക. കാരണം ഒരു ദിവസം അതെല്ലാം ചിലപ്പോൾ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും. എന്തിനാണല്ലേ? സോ നമ്മൾക്ക് വിശ്വസിക്കുന്ന ആരെങ്കിലും എടുത്ത് അതൊക്കെ ഒന്ന് തുറന്നു പറയുക. അതുപോലെ നമ്മൾക്ക് വേണ്ടത് എന്താണ് എന്ന് അത് നമ്മൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വെറുതെ എച്ചെ പോട്ടെ എന്ന് പറഞ്ഞ് അതൊന്നും തള്ളിക്കളയാതെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കളയേണ്ട, അത് വേസ്റ്റ് ബിന്നിൽ ഇടേണ്ട ഒരു കാര്യമല്ലല്ലേ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വേണം നോക്കാനായിട്ട്. മറ്റൊരാൾ വന്ന് നോക്കും എന്ന് വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാനേ, അങ്ങനെ വിചാരിച്ച് നിൽക്കാനേ നമ്മൾക്ക് സമയം കാണൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾക്കെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയണമെന്നില്ലല്ലേ. എല്ലാവരുടെ ആവശ്യങ്ങൾ ഒരേ സമയം നിറവേറ്റാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ എല്ലാത്തിനും ഓടിയെത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ സ്വയം കുറ്റപ്പെടുത്തേണ്ടതില്ല. ചിലപ്പോൾ നമ്മൾക്ക് വിശ്രമം വേണം, നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് മാത്രം സമയം നൽകണം, അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗങ്ങളാണ്. സോ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ കാണും, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും, അതെല്ലാം നേടിയെടുക്കാൻ നമ്മൾക്ക് വേണ്ടത് എല്ലാത്തിനും ഉപരി നമ്മുടെ ആരോഗ്യമാണ്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾക്ക് വേണ്ടി തന്നെ ആയിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാം, അത് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ലവ് യുവർ സെൽഫ്. എന്തായാലും നമ്മൾക്ക് കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ഈ ഒരു എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ആർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകി. യെസ്, അങ്ങനെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സമയം വായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ യെസ് മിസ് ചോദ്യം. അപ്പോൾ എന്താണ് ആ ഒരു ചോദ്യം എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ് മിസ് ചോദ്യം: ഇൻ വിച്ച് ഇയർ വാസ് മദർ തെരേസ അനൗൺസ്ഡ് ആസ് ദ റെസിപ്പിയന്റ് ഓഫ് ദ നോബൽ പീസ് പ്രൈസ്? ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് ഇയർ വാസ് മദർ തെരേസ അനൗൺസ്ഡ് ആസ് ദ റെസിപ്പിയന്റ് ഓഫ് ദ നോബൽ പീസ് പ്രൈസ്? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9037287009090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. I repeat, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ഒരു ഇയറാണ്, ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും വേഗമാകട്ടെ ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട്. ഒപ്പം കേൾക്കാം കളർഫുൾ ഗാനകൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈമ അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: Hey, hello, welcome back to our show, Lunch or Break-il, Arjay, Dheeraja, Jana Game. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഗെയിമിനുള്ളിലെ കഥാപാത്രങ്ങൾ നമ്മുടെ ലോകത്ത് ഇറങ്ങി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഗെയിമിൽ കണ്ടിരുന്ന അപകടങ്ങളും സാഹസവും ഒക്കെ നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചു തുടങ്ങിയാൽ കേൾക്കുമ്പോ തന്നെ ഒരു സിനിമാറ്റിക് ഫീൽ ഇല്ലേ? അങ്ങനെ ഒരു വ്യത്യസ്തമായ ലോകത്തേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകുന്ന സിനിമയാണ് ജുമാൻജി. അഡ്വെഞ്ചറും കോമഡിയും ഫാന്റസിയും ചേർന്ന ഈ ഫ്രാഞ്ചൈസിക്ക് ലോകം ും ആരാധകരുണ്ട്. ഓരോ തവണയും ഗെയിമിനുള്ളിൽ അകപ്പെടുന്ന കഥാപാത്രങ്ങൾ അവിടെ നിന്ന് പുറത്തു കടക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, അതിനിടയിൽ സംഭവിക്കുന്ന രസകരമായ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ജുമാൻജി സിനിമകളെ വ്യത്യസ്തമാക്കുന്നത്. 1995 റോബിൻ വില്യംസ് പ്രധാന കഥാപാത്രത്തിലെത്തിയ ആദ്യ ജുമാൻജി സിനിമയിലൂടെ ആരംഭിച്ച ഈ സിനിമാ ലോകം പിന്നീട് പുതിയ തലമുറയ്ക്കായി പുതിയൊരു രൂപത്തിൽ തിരിച്ചെത്തി. 2017 ജുമാൻജി വെൽക്കം ടു ദ ജംഗിൾ, 2019 ജുമാൻജി ദ നെക്സ്റ്റ് ലെവൽ, ഇപ്പോഴിതാ ആ സാഹസികത അടുത്ത അധ്യായമായ ജുമാൻജി ഓപ്പൺ വേൾഡ്. ശരിക്കും പേരിൽ തന്നെ ഉണ്ടല്ലേ ഇത്തവണത്തെ ആ ഒരു കൗതുകം, ഓപ്പൺ വേൾഡ്. ഇതുവരെ ഗെയിമിനുള്ളിലേക്ക് പോകുന്ന അനുഭവമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഗെയിമിന്റെ ലോകം പുറത്തേക്ക് വ്യാപിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഗെയിമിനും യഥാർത്ഥ ജീവിതത്തിനും ഇടയിൽ അതിരുകൾ മായുമ്പോൾ കഥാപാത്രങ്ങൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും അതറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണല്ലേ. 2026 ഡിസംബർ 25, അതായത് ഈ കൊല്ലം ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും നമ്മൾക്കത് കാത്തിരുന്ന് കാണാം. എന്തായാലും പാട്ടുകൾക്കായി കാത്തിരിക്കേണ്ട, കേൾക്കാം വ്യൂഡ് ഫ്ലഡ് അടിപൊളി ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർജയ് ദിരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ് ജാനകി. അപ്പോ ജുമാൻജിയെ കുറിച്ച് പറയുമ്പോ പുതിയ ലോകത്തിലേക്ക് കടക്കുമ്പോ ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ ഒരു സിനിമയുടെ പേരിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കൗതുകൻ തന്നെയാണല്ലേ, ഓപ്പൺ വേൾഡ്. ഗെയിമിംഗ് ഇഷ്ടമുള്ളവർക്ക് ഈ വാക്ക് സുപരിചിതായിരിക്കുമല്ലോ. ഒരു ഗെയിമിനുള്ളില് നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും പലതരം വെല്ലുവിളികൾ നേരിടാനും കഴിയുന്ന ഒരു ലോകത്താണ് സാധാരണയായി ഓപ്പൺ വേൾഡ് എന്ന് വിളിക്കുന്നത്. എന്നാ ജുമാൻജിയില് ആ ലോകം വെറും ഒരു ഗെയിം മാത്രല്ല, കഥാപാത്രങ്ങളെ അപകടത്തിലാക്കുന്ന ഒരു സാഹസിക അനുഭവം കൂടിയാണ് അല്ലേ. മുൻ ചിത്രങ്ങളായിട്ടുള്ള ജുമാൻജി വെൽക്കം ടു ദ ജംഗിള്, ജുമാൻജി ദ നെക്സ്റ്റ് ലെവൽ, അതിലെ കഥാപാത്രങ്ങൾ ഗെയിമിന്റെ ലോകത്തിനുള്ളിൽ എത്തിപ്പെടുന്നതും അവിടെ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഓരോ കഥാപാത്രത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകളും പരിമിതികളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. ആ വ്യത്യസ്തകൾക്കിടയിൽ പരസ്പരം സഹായിച്ചുകൊണ്ടാണ് അവര് ഓരോ വെല്ലുവിളികളെയും നേരിട്ടത്. പുതിയ ചിത്രമായ ജുമാൻജി ഓപ്പൺ വേൾഡ് പ്രേക്ഷകരിൽ കൗതുകം ഉണർത്തുന്നതും ഈ പരിചിതമായ ആശയത്തിന് പുതിയൊരു മാനം നൽകുമെന്ന പ്രതീക്ഷയാണ്. എന്നാൽ സിനിമയുടെ പൂർണ്ണമായ കഥയും ഓരോ കഥാപാത്രവും നേരിടുന്ന പ്രശ്നങ്ങളും റിലീസിന് മുൻപേ ഉറപ്പിച്ചു പറയാൻ നമ്മൾക്ക് പറ്റില്ലല്ലേ. ആ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും ഗെയിമുകളും യഥാർത്ഥ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. അതേ ആശയം ഫാന്റസിയുടെ ലോകത്ത് കൊണ്ടുപോയാൽ എത്ര രസകരമായിട്ടുള്ള സാധ്യതകളാണല്ലേ തുറക്കുന്നത്. അതുകൊണ്ട് പഴയ ജുമാൻജി സിനിമകളുടെ ആരാധകർ മാത്രമല്ല, അഡ്വെഞ്ചറും ഫാന്റസിയും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചിത്രം ഒരു പ്രതീക്ഷ തന്നെയാണ്. പ്രതീക്ഷകൾ വൃത്തിയാകില്ലെന്ന് നമ്മൾക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജാജാനകി. ഈ ജുമാഞ്ചി സിനിമകളെ കുറിച്ച് പറയുമ്പോൾ കഥയ്ക്കൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമകളിലെ കഥാപാത്രങ്ങളും അവരെ അവതരിപ്പിക്കുന്ന താരങ്ങളും. കാരണം ഒരു സാഹസിക യാത്രയെ പ്രേക്ഷകർ കുറേ സമയം ആവേശകരവും രസകരമാക്കുന്നത് ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ആണല്ലേ. ജുമാഞ്ചി ഓപ്പൺ വേൾഡിലും പ്രേക്ഷകർക്ക് പരിചിതമായിട്ടുള്ള താരനിരയാണ് പ്രധാന അട്രാക്ഷൻ. അതുപോലെ തന്നെ കഥയെ കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളാണല്ലോ ഉള്ളത്. എന്നാൽ ഒരു വെല്ലുവിളി മുന്നിലെത്തുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, പരസ്പരം വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടി വരല്ലേ. അതുകൊണ്ടാണ് ജുമാഞ്ചി സിനിമകളിൽ അഡ്വെഞ്ചറിനൊപ്പം സൗഹൃദത്തിനും ടീം വർക്കിനും വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നെ പറയേണ്ടത്, നമ്മുടെ ജെയ് കാസ്റ്റൻ ആണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. മുന്നേ രണ്ട് സിനിമകളിലൂടെ അദ്ദേഹം പരിചിതമായിട്ടുള്ള ജുമാഞ്ചി ലോകത്തെ പുതിയ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലേ. എന്നാൽ പുതിയ ചിത്രത്തിൽ ഈ താരങ്ങൾക്കായി എന്തൊക്കെ വെല്ലുവിളികളാണ് ഒരുക്കിയിട്ടുള്ളത്? പഴയ കഥാപാത്രങ്ങളുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് പുതിയൊരു അനുഭവം സമ്മാനിക്കാൻ സിനിമയ്ക്ക് കഴിയുമോ? അതൊക്കെ തിയേറ്ററിൽ ചിത്രം കാണുമ്പോൾ നമ്മൾക്കറിയാം. കാരണം ഒരു നല്ല സാഹസിക സിനിമയിൽ അപകടങ്ങൾ മാത്രം പോരാ, ആ അപകടങ്ങൾക്കിടയിൽ ചിരിക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളും അവർക്കിടയിലെ സൗഹൃദവും കൂടിയുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി രസകരമായിരിക്കുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രതീക്ഷ, ആ ഒരു ഗംഭീര പ്രതീക്ഷയിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളിലേക്ക് ഞാൻ കണക്ട് ചെയ്യാണ്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ് ജാനകി. ഈ ചില സിനിമകൾ നമ്മളെ ഒരു കഥ കാണിക്കുക മാത്രമല്ല, കുറച്ച് നേരമെങ്കിലും മറ്റൊരു ലോകത്തിന്റെ ഭാഗം വാക്കുകയും ചെയ്യും. അത്തരത്തില് നമ്മുടെ ഭാവനയ്ക്ക് ചിറകുകൾ നൽകിയ സിനിമാ ലോകമാണ് ജുമാൻജി. ഒരു ഗെയിം എന്ന ആശയത്തിൽ നിന്ന് ആരംഭിച്ച സാഹസികതയും ഫാന്റസിയുടെ ഈ രസകരമായ അനുഭവങ്ങളിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ കൊണ്ടുപോയ ഈ ഫാന്റസി പുതിയ അധ്യായമായ ജുമാൻജി ഓപ്പൺ വേൾഡിലൂടെ വീണ്ടും കൗതുകം ഉണർത്തുകയാണ്. യഥാർത്ഥ ലോകവും സാങ്കല്പിക ലോകവും തമ്മിലുള്ള അതിരുകൾ മാറി മറയുന്ന ഒരു കഥയെ സിനിമ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നറിയാനാണ് ഇനി കാത്തിരിക്കേണ്ടതല്ലേ? പരിചിതമായ കഥാപാത്രങ്ങൾക്കൊപ്പം പുതിയൊരു സാഹസിക അനുഭവം ലഭിക്കുമോ എന്നതും പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ തന്നെയാണ്. ഈ സിനിമയുടെ പേര് പോലെ തന്നെ നമ്മുടെ മുന്നിലും തുറന്നു കിടക്കുകയാണ് ഒരുപാട് സാധ്യതകൾ. ചിലപ്പോൾ ഒരു ചെറിയ ആശയം പോലും വലിയൊരു അഡ്വെഞ്ചറിലേക്ക് നമ്മളെ കൊണ്ടുപോകാം. സിനിമകളുടെ സൗന്ദര്യവും അതൊക്കെ തന്നെയാണ്. നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ഭാവനയിലൂടെ അനുഭവിക്കാൻ അത് നമ്മളെ സഹായിക്കുന്നു. ഈ December 25, അതായത് നമ്മുടെ ക്രിസ്മസ് റിലീസ് ആയി വരുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജുമാൻജി ഓപ്പൺ വേൾഡ്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾക്ക് എന്താകും ഇനി എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും മറ്റൊരു മൂവി വിശേഷങ്ങളുമായി ബ്യൂട്ടിഫുൾ ഉള്ള പാടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: Hey, hello, welcome back to our show, Lunch or Break-il, RJ Dheera Jajanagi.
2: അതെ, ഒന്നാലോചിച്ച് നോക്കൂ, നമ്മൾ ഏറ്റവും സുരക്ഷിതമാണെന്ന് കരുതുന്ന നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെങ്കിലോ, വാതിൽ തുറക്കാൻ പറ്റുന്നില്ല, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും പുറത്ത് കടക്കാൻ ശ്രമിക്കില്ലേ? എന്നാൽ ഒരു കുടുംബത്തിന് ഇങ്ങനൊരു സാഹചര്യം നേരിടേണ്ടി വന്നാലോ? അതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. The Last House. Basically, 2026 പുറത്തിറങ്ങിയ ഈ സയൻസ് ഫിക്ഷൻ ത്രില്ലർ, അതിലെ പ്രധാന കൗതുകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അസാധാരണമായൊരു ഭീഷണിക്കുള്ളിൽ അകപ്പെട്ടു പോകുന്ന ഒരു കുടുംബത്തിന്റെ കഥ, അതാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ, നമ്മുടെ സ്വന്തം വീട്ടിൽ കുടുങ്ങി പോകുകയാണ്, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, മാത്രമല്ല എന്താണ് അവരെ തടയുന്നതെന്ന് വ്യക്തമായിട്ടില്ല. ദിവസങ്ങൾ കടന്നു പോകുന്നു, ഭക്ഷണം മറ്റാവശ്യ സാധനങ്ങൾ കുറഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ സാധാരണ കാണുന്ന ത്രില്ലർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വീടിനുള്ളിലെ പരിമിതമായ സാഹചര്യത്തെ എങ്ങനെയാണ് ഈ ചിത്രം സസ്പെൻസ് നിറഞ്ഞ അനുഭവമായി മാറ്റുന്നത്? കുടുംബത്തെ കാത്തിരിക്കുന്ന യഥാർത്ഥ ഭീഷണി എന്താണ്? അവരുടെ ലൈഫ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറാൻ കാരണം എന്താണ്? അതിജീവിക്കാൻ അവർക്ക് കഴിയുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ. ഇതിന്റെ ഉത്തരങ്ങൾ തേടുമ്പോൾ കഥയിലെ നിഗൂഢതകൾ ഓരോന്നായി തുറന്നു വരും. അതൊക്കെ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതൊരു മുൻപായി കേൾക്കാം.
1: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ദിരാജാനകി. അപ്പോ ദ ലാസ്റ്റ് ഹൗസ് എന്ന സിനിമയുടെ കഥയിലേക്ക് കുറച്ചും കൂടി നമുക്ക് അകത്തേക്ക് പോകാം. എന്താണ് ആ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബം സ്വന്തം വീട്ടിനുള്ളിൽ കുടുങ്ങി പോകുന്നു എന്നതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല, എന്താണ് ഈ അവസ്ഥയ്ക്ക് പിന്നിലെന്ന് പോലും അവർക്ക് വ്യക്തമായി അറിയില്ല എന്നതാണ്. അതായത് രണ്ടുപേരെ കുട്ടികളുമായി കഴിയുമ്പോൾ പെട്ടെന്ന് അവരുടെ ലൈഫ് തന്നെ മാറി മറിയാണ്. സാധാരണ ദിവസങ്ങളിൽ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അപ്പോൾ വലിയ പ്രശ്നങ്ങളായി മാറുന്നു. ഭക്ഷണം എങ്ങനെ കണ്ടെത്തും, കൈവശമുള്ള സാധനങ്ങൾ എത്ര കാലം മതിയാകും, പുറത്തുള്ള ഭീഷണിയെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കും. ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും ഈ ചോദ്യങ്ങൾക്കാണ് പ്രാധാന്യം കൂടുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കി, നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്തു പോയി സഹായം തേടാം, മറ്റുള്ളവരുമായിട്ട് നമ്മൾക്ക് സംസാരിക്കുക, എന്നാൽ അതിനുള്ളിൽ അവസരം പോലും ഇല്ലാതായാൽ എന്ത് ചെയ്യും? അതാണ് ഈ സിനിമയിലെ സാഹചര്യത്തെ കൂടുതൽ സമ്മർദ്ദം നിറഞ്ഞതാക്കുന്നത്. ഇവിടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും ഈ പ്രതിസന്ധിയോട് പ്രതികരിക്കുന്ന രീതി പ്രധാനമാണ്. ഭയത്തിനിടയിലും തീരുമാനങ്ങൾ എടുക്കണം, കുട്ടികളെ സംരക്ഷിക്കണം, മുന്നിലുള്ള അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ അവരുടെ അതിജീവന ശ്രമങ്ങൾക്കൊപ്പം കഥയിലെ നിഗൂഢതയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ സയൻസ് ഫിക്ഷൻ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രം ഈ അസാധാരണമായ സാഹചര്യത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ സിനിമയുടെ പ്രധാന രസമായി നിലനിൽക്കുന്നത് ഈ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള പ്രേക്ഷകരുടെ ആ ഒരു ക്യൂരിയോസിറ്റിയാണ്. എന്താണ് അവരെ തടഞ്ഞു നിർത്തുന്നത്? അതിന് പിന്നിൽ എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ? കുടുംബത്തിൽ നിന്ന് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് സിനിമയുടെ തുടർന്നുള്ള അനുഭവത്തെ നിർണയിക്കുന്നത്. അപ്പോൾ ഈ കഥയ്ക്ക് പിന്നിലുള്ള നിഗൂഢതകൾക്കൊപ്പം കഥാപാത്രങ്ങളെയും അവരുടെ പ്രകടനങ്ങളെയും ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു മാജിക് ബോക്സ് തുറന്നു നോക്കാം അല്ലേ. അതിനു മുൻപ് കേൾക്കാം കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർജയ് ദിരാജാ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: Prime Academy for General Education.
4: Tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak t

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ് ജാനകി. യെസ്, ഇനി ദ ലാസ്റ്റ് ഹൗസ് എന്ന സിനിമയുടെ താരങ്ങളിലേക്കും മേക്കിങ്ങിലേക്കും വരാം. ഒരു ത്രില്ലർ സിനിമയിലെ കഥയ്ക്കൊപ്പം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് അഭിനേതാക്കളുടെ പ്രകടനം അല്ലെ. പ്രത്യേകിച്ച് ഭയവും അതുപോലെ തന്നെ ഒരുപാട് സസ്പെൻസ് ഒക്കെ നിറഞ്ഞൊരു സാഹചര്യത്തിൽ കഴിയുന്ന കുടുംബത്തിന്റെ കഥയാകുമ്പോൾ ഓരോ കഥാപാത്രത്തിന്റെ വികാരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തേണ്ടതുണ്ട്. സോ ഈ ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ ഈ ഫാമിലി നേരിടുന്ന അസാധാരണമായ സാഹചര്യങ്ങൾക്കിടയിൽ കുട്ടികളെ സംരക്ഷിക്കാനും മുന്നോട്ടുള്ള വഴികൾ കണ്ടെത്താനും ശ്രമിക്കുന്ന മാതാപിതാക്കളെയാണ് ഇവിടെ കഥാപാത്രങ്ങളായിട്ട് മെയിനായിട്ട് കഥയിൽ എത്തുന്നത്. അതായത് ഒരു ഫാമിലിയിലെ ഒരാൾക്ക് തോന്നുന്ന ഭയം മറ്റൊരാളുടെ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാല്ലേ. ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് അപകടമായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക. ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തീരുമാനങ്ങളും ഒരു ഫാമിലി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം പ്രധാനമാണെന്ന് സിനിമയുടെ പ്ലോട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി സിനിമയിലെ മറ്റൊരു പ്രത്യേകതയെ കുറിച്ച് പറയുമ്പോൾ കഥയുടെ പ്രധാന പശ്ചാത്തലം ഒരു വീടാണ് എന്നുള്ളതാണ്. വലിയൊരു ലോകം കാണിച്ചുകൊണ്ട് മാത്രം പ്രേക്ഷകരെ ആകർഷിക്കുന്നതിന് പകരം പരിമിതമായ ഒരിടത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ആകാംക്ഷയാണല്ലേ നിലനിർത്തുന്നത്. അതുപോലെ തന്നെ ദൃശ്യങ്ങളും ശബ്ദങ്ങളും കഥാപാത്രങ്ങളുടെ പ്രതികരണവും ചേർന്ന് ആ ഒരു അന്തരീക്ഷം കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. സയൻസ് ഫിക്ഷനും ത്രില്ലറും ഒരുമിക്കുന്ന ഈ ചിത്രം ഒരു കുടുംബത്തിന്റെ അതിജീവന ശ്രമങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ കഥയിലെ സംഭവങ്ങൾക്കൊപ്പം അഭിനേതാക്കളുടെ പ്രകടനവും സിനിമയുടെ അന്തരീക്ഷത്തെ കുറച്ചും കൂടി സ്വാധീനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ തുടക്കം മുതലേ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു അല്ലേ, എല്ലാത്തിനുള്ള ഒരു ഉത്തരങ്ങളാണ് വരുന്നത്. അതിനു മുൻപായി നമ്മുടെ ഒരു യാത്രയിലെ ബ്യൂട്ടിഫുള്ളായ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
4: My Radio 90 FM.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകി. യെസ്, അങ്ങനെ ദേ ആ ഒരു സമയമായിരിക്കുകയാണ്. അതായത് മറന്നുപോയൊരു ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് മിസ്സായിരിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. യെസ്, നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് മദർ തെരേസ അനൗൺസ്ഡ് ആസ് ദ റെസിപ്പിയന്റ് ഓഫ് ദ നോബൽ പീസ് പ്രൈസ്? ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് ഇയർ വാസ് മദർ തെരേസ അനൗൺസ്ഡ് ആസ് ദ റെസിപ്പിയന്റ് ഓഫ് ദ നോബൽ പീസ് പ്രൈസ്? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ഒരു ഇയറാണ്, ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും വേഗമാകട്ടെ ഉത്തരമായിരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഒപ്പം കേൾക്കാം കളർഫുൾ ഗാനകൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകി. അപ്പോ ദ ലാസ്റ്റ് ഹൗസ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കുമ്പോൾ പ്രേക്ഷകരിൽ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പ്രമേയമാണ് ഈ ചിത്രം മുന്നോട്ട് വെക്കുന്നത്. സയൻസ് ഫിക്ഷനും സസ്പെൻസും ചേർന്ന കഥകളാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ സിനിമയുടെ ആശയം എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് അനുസരിച്ചിരിക്കും. പക്ഷേ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതലേ എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. നമ്മൾക്ക് ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ അവർ ഇട്ട് തരുന്നത്. സോ അതുകൊണ്ട് തന്നെ സമയം പോയതേ അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെ പറയാം. സോ ഏതായാലും കണ്ടിട്ടില്ലാത്തവരാണ് ചെയ്തിട്ടെങ്കിൽ കണ്ടു നോക്കൂ, ഞാനിവിടെ അധികം സ്പോയിൽ ചെയ്തിട്ടില്ല. കാരണം കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാണല്ലോ വെറുതെ, കുറേ പേരുണ്ട് ആ ഒരു ആദ്യത്തെ സ്പോയിലർ തന്നെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് അധികം സ്പോയിൽ ചെയ്യാണ്ടാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് ആ ഒരു ക്യൂരിയോസിറ്റിയും സസ്പെൻസും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താണ് ഞാൻ വന്നിട്ടുള്ളത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഐ തിങ്ക് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയാണ് ദ ലാസ്റ്റ് ഹൗസ്. ആൻഡ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യൂ, നിങ്ങളൊരു വീട്ടിൽ കുടുങ്ങിപ്പോകുന്നു, ഭക്ഷണം ഒന്നുമില്ല, അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്ത. നമ്മളാണ് ആ ഒരു സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നോക്കൂ. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നത് സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ ദേ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മൂവി വിശേഷങ്ങൾക്ക് തൽക്കാലം ഞാനൊരു ബ്രേക്ക് കൊടുക്കാണ്. പക്ഷെ ഇതോടെ ഒന്നും തീരുന്നില്ല, ബാക്കി വിശേഷങ്ങളുമായി അടുത്ത ദിവസം കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ടാറ്റാ ബൈ ബൈ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukuda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukoodam.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: ഏതോ ഒന്ന് മനസ്സിലെ അടടാ എനിക്കിരുത്. ഉണയേ നിൻ്റെ വിഴികളും അഴകായി കാട്ടുതോ.